ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ജയ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം സന്മുഖനാഥ സുബ്രഹ്മണ്യം.

ചിനടത്ത് കൊരബോരു മഞ്ചി ബുദ്ധുലു ജ്ഞാനംബു മഞ്ചി നടത്ത് ഇന്ത കന്നനും വേരെത്തി എരുക പരത്തു സാധു സദ്ഗുണഗണ്യുലൌ